0: കപ്പലിൽ ഗിരിക്കുട്ടുക്കൈ പനി എക്ദമ രമൈലോ ഗീത അനി മിഠ ഗീത തപ്പ രാഖിസക്കാ അപ്പോ തപ്പൈക്കോ ആജ പനി ശുക്രബാര ബസൈ തപ്പൈലൈ ആജ പനി തപ്പൈലെ ഭിത്ര ലുക്കിരേക പ്രതിഭാരോ ഹാമി മാജ ദിഖാന സക്നുഹുഞ്ഛ പക്കൈ പനി ഹാമി മാജ നമന സക്നുഹുഞ്ഛ തപ്പൈലെ കേ ജാന്നു ഭാച ഹൈന ഗീത ഗജൽ കവിത കഥ തപ്പൈലൈ ജെ ആഉസ ത്യോ ആനന്ദലെ നിർദ്ദക്ക ഭയര ഹാമി മാജ പ്രസ്തുത ഗർന സക്നുഹുഞ്ഛ ഹാമി തപ്പൈഹരുക്കു പ്രതിഭാലൈ എക്ദമൈ സമ്മാന ഗരേര ഹൈന തപ്പൈഹരു ഹാമി എക്ദമൈ ഖോജിമാ ഛൌ തപ്പൈഹരുക്കു പ്രതിഭാഹരുക്കു ഖോജിമാ ഛൌ ഹൈന തപ്പൈഹരുക്കു പ്രതിഭാഹരു ദേഖാഉനെ ഠാഉ ഹോ യോ സുനാഉനെ ഠാഉ ഹോ യോ തപ്പൈഹരു ആഫ്നോ പ്രതിഭാ ദേഖാഉന പക്കൈ പനി അക്മകാഉനു ഹുന്ന ഹൈന അപ്ഠ്യാരോ മാന്നു ഹുന്ന ഗാരോ മാന്നു ഹുന്ന ജത്തി പഛാഡി ജത്തി ലാജ മാന്നെ ഹൈന ജത്തി ആഫുലൈ ബലിയോ ബനാഉന ഭനേകു ചാഹിഁ എവടാ ആധാര ഹോ കേ ബലിയോ ബനാഉനേ ഹൈന ആഫു ഭിത്ര ലുകേര രഹേകു പ്രതിഭാഹരു ലുകേര രാഖ്നേ ഹൈന നൈ ത പ്രതിഭാ ജസ്തോ കുരാ ത ബാഹിര നിഖാഉനേ ഹോ പനി ഭന്ന ചാഹന്ഛു ഭന്ദൈ ഥിഏ യതി ബേല ഭനേകു സാഥി ആഉനു ഭാഛ ഉഹാലൈ സ്വാഗത ഗരൌ ഹജുര നമസ്കാര കോഇ സാഥി ഹുനുഹുന്ഥ്യോ ഉഹാസംഗ പനി ഹാമി കുരാകാനി ഗർന സകേനൌ തപ്പൈ പുനഃ ആഉന സക്നുഹുന്ഛ ഹൈന 048-40-40-26 തപ്പൈഹരുക്കു ലാഗി എക്ദമൈ ഖുല്ലാ ഛ ഹൈന തപ്പൈഹരു ആയേര മജ്ജാലെ ആഫ്നോ ലുകേര രഹേകാ പ്രതിഭാഹരു ഹാമി മാജ പ്രസ്തുത ഗർന സക്നുഹുന്ഛ യതി ബേല ഭനെ അർക്കോ കോഇ സാഥി ഹുനുഹുന്ഛ ഉഹാലൈ സ്വാഗത ഗരൌ ഹജുര നമസ്കാര നമസ്തേ നമസ്കാര ദേവജി കെ ഹാല ഖബര കെ ഗർദൈ ഹുനുഹുന്ഛ ഹാമ്രോ ദേവജിലെ മേര പനി എക്ദമൈ ഠിക ഛ ദേവജി ഖാജാ ഖാനു ഭയോ ത പക്കൈ പനി ഹാമ്രോ പനി അലിഅലി ഭയോ അലിഅലി ബാക്കി നൈ ഛ ഹൈന ത
1: ത്യസ്തൈ
0: നൈ ഹൈ ഠിക ഛ നി ഹാമ്രോ ദേവജിക്ക് ആജക്ക് ദിന കസരി ബിത്യോ
1: यस्तै हो नाइ धाई गरियो अनि अब कार्यक्रमहरू सुन्ने अब यसरी नै बित्यो दिन भन्नुपर्छ है त
0: पक्कै पनि आज भने शुक्रबार बसाइ छ हाम्रो देवजीलाई थाहा नै छ होइन
1: हजुर हजुर
0: के सुनाउन चाहनुहुन्छ आज
1: अब के सुनाउँ गीत गजल कविताहरू मुक्तकहरू त के आउँदैन त्यस्तो खासै त्यस्तो रचनाहरू त अब केही छैन भन्नुपर्छ अब परतिर केही सुनाउनु पर्दाखेरि चाहिँ अब खासै त्यस्तो केही छैन गीत चाहिँ हल्का अलिअलि गीत नै सुनाउँ कि जस्तो लागिरहेछ है त
0: पक्कै पनि सुनाउन सुरु गर्नुहोस् देवजी
1: ए हुन्छ म थोरै पुरानै लोकदोरी भएका गाउने प्रयास गर्छु है त
0: हस्